0: അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഷഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ്സലാത്തി ഹയ്യ അലൽ ഫലാഹ്. ഖദ് ഖാമത അസ്സലാത്തു ഖദ് ഖാമത അസ്സലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
1: സ്റ്റോ സ്റ്റോ.

അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലൽ സലാത്ത് ഹയ്യ അലൽ ഫലാഹ് ഖദ് ഖാമത്തുസ് സലാത്ത് ഖദ് ഖാമത്തുസ് സലാഹ് അല്ലാഹു